0: നീ ഹന്തും കൂർ വേൾഡ് സ്റ്റാൻഡേർഡ്സ് തീനു അത്
1: മധു അപ്പി ഹുസ്മഖാന്റെ തെങ്ങ് വരുമ്പോ പത്തു കറണക്കൊട്ട് സ്റ്റാൻഡേർഡ്സ് ഓണിമണി
2: കിസി വെക്കിട്ട് കിസി വെക്കുട്ട് ഹാനിയാക് നെത്തി എസ് എൽ എസ് ലത് പ്രഥമ സഹ എക്കമ ഹന്തുൻ കൂർ അമൃത സിത് സുവന്തിൻ പിരേവാ
3: අවසක් පුරා ජාතියක් විශ්වාසය තිබූ ලොතරැයි නොවේ කිරුල මහජන සම්පත දැන් සතියේ දින හතේම මහජන සම්පත රටටම සම්පත
4: හත්බීට අහගෙන ඉන්නේ 11:46 වෙලාව
5: වෙලාව ඔබ වෙත ගෙන ආවේ අපි රටේ පාරවල් වියදම් ගැන දන්න ලෝකෙටම මෝටර්සයිකල් 3 wheel ටයර් හදන TVS ලංකාවේ තින් අඩුම වියදම් සහිත TVS XL 100 මෝටර්සයිකලේ ඔබ වෙනුවෙන්මයි
6: ඔතක් ගේවන්නේ ෆිල්ම් එකක් බලන්න හැබැයි ඒකට මනුස්ස

വിശാരദ നന്ദ മാലിസ്വരയൻ ഗൈന മികീത സമുച്ചേ അത് ലക്കാൻ്റെ സന്തതിയെ ധാരത്തെ ഏകാത്മിക രസവിന്ദിന്റെ ബിലാവെ അപ്പോൾ അനുഗ്രഹിക്കുന്ന അപ്പം അനുഗ്രഹക്ക ഭാവത്തിന് പിന്നിൽ ബന്ധപ്പെട്ട മതക്കറാനുണ്ട് അപ്പോൾ അനുഗ്രഹിക്കുന്ന അപ്പത്തെ കത്തൽ ബന്ധകരി ജീവിതത്തെ സിഹിനിയുടെ വാസനവി ആശീർവാദി അറിഞ്ഞിന്റെ ജാതിക്കൽ ഉത്തരവാണ്ടല്ലേ കോട്ടിപ്പത്തി സിഹിനി യഥാർത്ഥയാക്കാൻ ഉണ്ടെൻ ഉബേ സൺഡേ ഫണി ഡേ ഇക്കെ വെടിവാസിയാ ഉബട്ട് അത്കറതിന് ധനനിദാനയിൽ ഉത്തരയെ മാർത്തു ഫലവെന്താസിട്ട് സാമ ഇരുദാദിനിക്കുമ്പ് വിശേഷ കരളത്തേനോ എ സുപ്രു ദുമുതൽ തയ്യാക്കി വിട്ട അമത്തരും ധനനിദാനയിൽ ഉത്തരയെ പത്തൽ സൺഡേ ബോണസ് ലക്കം ഹത്തരക്കിൻ സമാന്വിത അങ്ക് പിലിവലിട്ട കൽപ്പ റുപ്യ ദസദാസയെ തയ്യാക്കി റസാക് ദിനാകണ് ഡെൻ ഉബട്ട് പുലുവാൻ ജാതി മഹധന സമ്പത്ത് ധനനിദാനെ ഉബത് മിലദീകന് കോട്ടിപ്പത്തി സിഹിനെ സഭാക്കറകണ് അമത്തക്കറാം ഇപ്പ ജീവിത സിഹിനേറ്റ് വാസനാവെ ആശീർവാദിയെ ജാതിക്കലുത്തരായി മണ്ഡലി ഇവകിമത്തമായി അപ്പിത്തെ കത്തൽ ബന്ധുകരിന്ന അങ്ക് എ കെ ഡോമാവി കുടിയാന്ത്ര ഗെൻവാബിദാഹരന് മാർക്സ് പെൻ ഹോൾഡിംഗ്സ് ആയതിനെ ദെൻ മാർക്സ് പെൻ ഹോൾഡിംഗ്സ് വെതിൻ ഡോമ കലു എട്ടി വത് കിരീമയാന്ത്ര കന്നു സഹാൽ വിൻകർ ഗനീമയാന്ത്ര സഹാൽ എസറും കിരീമയാന്ത്ര എത്തലു സഹാൽ നിഷ്പാദന സദാവശ്യ സിയലു യാന്ത്ര ഉപകരണ ഇക്കമ വഹല കറ്റിംഗ് ഒന്നുമ്പർ ലഭാകാൻ പുലുവാൻ വിമയാന്ത്ര ഉപട്ട് അവശ്യ ധാർത്താവാൻ ലഭാകി നിമ്മെ ഹെക്കിയാവത് പഹസുക്കമാത് സലസലാ തീയണ നൊമ്പർ തിസ്സക്ക് എൽഹിന് പാർ മാർഗമത്തമായ ഉൻഗേ ലിപിനെ ബിന്ദു ഇക്കൈക്കൈ ഹത്തായി ഹെട്ടഹത്തായി അനൂപായി ഹെത്തൻ അവേതമായി തുറക്കത്തനാക്കിയ കഥാകാരല ഒന്ന് ഉബട്ട് ആവശ്യക്കറിന് ഉപകരണ് മാർക്സ് പെൻ ഹോൾഡിംഗ്സ് വെത്തിൻ മിലതീകാരന് പുളുവ എപ്പിടി പതവാ മാതൃ മതക്കറിന അപ്പി അതാ ഗഹറുവാദ സന്തതിയ ധാരെ മീലങ്ക ദിഗഹരുമലങ്ങ നവത്തിമോ.